0: Banyak tambangan.
1: Tambangan
0: guna kita ambil barulah je.
1: എല്ലാത്തിലും നിങ്ങൾ കെട്ടിക്കാറ്. നന്ദി വാൾട്ടുകൾ உங்களுக்கான പാടൽ വരുന്നത് കേട്ടു മാളങ്ങൾ. 608-ൽ നിന്ന് കവിയരസർ കണ്ഠദാസൻ അവരുടെ കവിത വരിയിൽ TMS P. സുധിലാവിനുടേ ഗാനം വരുന്നത്.